പരജീവജകളെല്ലാം ചിത്തുമാത്രം, ആനിമുഖം മറുമുഖമോ ചിത്തുമാത്രം, അംബികയും അരുശിവനും ചിത്തുമാത്രം.

ലാം ചിത്തുമാത്രം വയ്യമുറും വേദനലാം ചിത്തുമാത്രം കിരുമി മുതൽ ദുർവുയിരും ചിത്തുമാത്രം ഗിരിനദിയും കാണകവും ചിത്തുമാത്രം വിരുപെരു പുറങ്ങളുമേ ചിത്തുമാത്രം വിചിത്രാമം ക്രിയകളും ചിത്തുമാത്രം പിരുപെരു പുറങ്ങളുമേ ചിത്തുമാത്രം ബ്രഹ്മാണ്ട കോടികളും ചിത്തുമാത്രം സർവചരാചരങ്ങളുമേ ചിത്തുമാത്രം ശാന്തതമും സകലമുമേ ചിത്തുമാത്രം പതിതനയൻ പാരിയുമേ ചിത്തുമാത്രം പരമപിത മാതാവും ചിത്തുമാത്രം അതിശയമാം ബന്ധുവിളം ചിത്തുമാത്രം അന്യരും ഹരികളുമേ ചിത്തുമാത്രം വിധിമരവും മാണാനും ചിത്തുമാത്രം വിധിക്കുന്ന സദ്ഗുരുവും ചിത്തുമാത്രം സ്ഥിതിമരവും ഉയർവെല്ലാം ചിത്തുമാത്രം ദൃശ്യമായി കാണ്പതെല്ലാം ചിത്തുമാത്രം കാരണകാരിയനവയും ചിത്തയാകും കൺകാത് മുതലവയും ചിത്തയാകും ആരണമും അതമുടിയും ചിത്തയാകും അകണ്ടപര നിശ്ചയവും ചിത്തയാകും പൂർണമായ ഉരുഗതിയും ചിത്തയാകും പുകഗതിയെ തരും ശിവനും ചിത്തയാകും ധാരണിയെ മുതലകയും ചിത്തയാകും തങ്കുജടാ ജടങ്ങളെല്ലാം ചിത്തയാകും അദ്ഭുതമായി കാണുന്നതും ചിത്തയാകും അയലയതായി കാണുന്നതും ചിത്തയാകും തത്പദമായി കാണുന്നതും ചിത്തയാകും തന്മയമായി കാണുന്നതും ചിത്തയാകും ചിത്തതമായി കാണുന്നതും ചിത്തയാകും ചിത്തലതായി കാണുന്നതും ചിത്തയാകും കൽപ്പിതമായി കാണുന്നതെല്ലാം ചിത്തയാകും കാണുന്ന കാക്ഷിയെല്ലാം ചിത്തയാകും.

മാത്രം സ്ഥിതിമറവും ഉയർവതെല്ലാം ചിത്തുമാത്രം ദൃശ്യമായി കാണുന്നതെല്ലാം ചിത്തുമാത്രം കാരണകാരിയനിലയും ചിത്തയാകും കൺകാത് മുതലവയും ചിത്തയാകും ആരണമും അതമുടിയും ചിത്തയാകും അകണ്ടപര നിശ്ചയവും ചിത്തയാകും പൂർണമായ ഉരുഗതിയും ചിത്തയാകും പുകൽഗതിയെ തരു ശിവനും ചിത്തയാകും ധാരണിയെ മുതലവയും ചിത്തയാകും തങ്കുജട ജടങ്ങളെല്ലാം ചിത്തയാകും അദ്ഭുതമായി കാണുന്നതും ചിത്തയാകും അയലേതായി കാണുന്നതും ചിത്തയാകും തത്പദമായി കാണുന്നതും ചിത്തയാകും തന്മയമായി കാണുന്നതും ചിത്തയാകും ചിത്തതമായി കാണുന്നതും ചിത്തയാകും ചിത്തലതായി കാണുന്നതും ചിത്തയാകും കൽപ്പിതമായി കാണുന്നതെല്ലാം ചിത്തയാകും കാണുകിന്ര കാക്ഷിയെല്ലാം ചിത്തയാകും മായി മുതൽ ഉപാധിയെല്ലാം ചിത്തയാകും മരുപര ജീവരെല്ലാം ചിത്തയാകും ആയപര ഉലകമെല്ലാം ചിത്തയാകും അതിലുള്ള ഭേദമെല്ലാം ചിത്തയാകും തൂയപര ശിവനുടമും ചിത്തയാകും ദ്വൈതമിതാ പരപടിവും ചിത്തയാകും നേയമതാം തൻകടിവും ചിത്തയാകും നിഖിലമുമേ നിലകുറ്റ ചിത്തയാകും സാവതവും ജനിപ്പതും ചിത്തയാകും സഞ്ചലമായി നിൽപ്പതും ചിത്തയാകും.